ഉമർ യു എച്ച് തലമൂപ്പ കർണാടക ബേരി സാഹിത്യ അക്കാദമി അൻഡ് ഉജ്ജിര എസ് ഡി എം കോളേജ് സമുദായ ബാനുലി റേഡിയോ നീനാദ 90.4 എഫ് എം ലോ ബാരി കാര്യക്രമ ബാരി പാട്ടൈത്തിക്കു ബാരി കലയ്ക്ക് സംബന്ധപ്പെട്ടത് ബാരി സംസ്കൃതിക്ക് സംബന്ധപ്പെട്ടോ ബേറെ ബേറെ ലേസങ്ങ കാര്യക്രമ ബന്നോണ്ടിക്കര് അതോ നിങ്ങ കേക്കണോ ബാരി ഭാഷ കല സംസ്കൃതി ഇത് സംബന്ധപ്പെട്ടോ ഏത് കാര്യക്രമത്തിക്കും ബാരി സമുദായ സപ്പോർട്ട് ആക്കണോ അക്കാഡമിയും സപ്പോർട്ട് ആക്കറ് ഇൻഷാല്ല നിങ്ങളെ കൂട്ടു കുടുംബത്തിക്ക് ചങ്ങായിമാർക്ക് ചെല്ലണോ നീനാദ 90.4 FM നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ആക്കണോ എല്ലാവർക്കും നന്ദി.